0: tough task has been told by our sources in the Congress party as well. With the Congress leadership today meeting, KC Venugopal individually reached at Rahul Gandhi's residence. The meeting went for at least 2.5 hours. Priyanka Gandhi Vadra was also right there, and certainly that finally from the AICC headquarters here by Deepa Dash Munshi, and she clearly stated that it was the legislative party over there who gave authority to
1: that link is frozen. Aishwarya, I'm going to come back to you in just a moment. I want to bring Veera back in. We've got Ashwin Nandakumar live with us from Thiruvananthapuram as well. Ashwin is where the action is at right after this announcement. Ashwin, what are you seeing? Celebrations have begun for V.D. Satishan, who many believe was the right man to be chosen.
2: Absolutely. Let me put the full name out. Vadasheri Damodaran Satishan is the 13th Chief Minister of Kerala. Celebration have already begun outside the KPCC office. Large number of people have thronged over here. In fact, this was a tooth and nail battle. Till yesterday evening, it was V.D. Satishan's name that was flouting. But then after 7:30, it changed to K.C. Venugopal. Today morning, it remained K.C. Venugopal. But just like a flip of a coin, it has now finally been announced as V.D. Satishan, probably because of the kind of a groundswell that this man was able to garner on his side, which was cutting across through all kind of demographies, all kind of barriers, all kind of distinctions. In fact, V.D. Satishan has been chosen as a chief minister probably because today Priyanka Gandhi finally made a stressed it out that they have to see, the high command has to see what is the pulse on the ground. As you can see over here, large number of people are joining in. Congress workers are joining. What is the You can see this is an accelerated celebration over here. Large number of people are gathering over here, and you can see that V.D. Satishan was able to garner a kind of a support that cuts across party lines. In fact, I have got calls. Let me just now put it on record. I have got calls from CPM supporters, my friends, who have been ardent CPM supporters, who asked for emails of Priyanka Gandhi, Rahul Gandhi, to say that V.D. Satishan deserved it. And at least 6 or 7 of my friends have asked this. So certainly, this is a kind of a support that cannot go unnoticed, and probably that is the pressure which was there on the high command, and that is probably the pressure that high command was taking, and that is why it took 11 days to finally give out his name. Certainly, V.D. Satishan coming into picture is definitely not something that is an easy ride. Definitely, he will have a set of challenges because the multiplied of all the MLAs, majority of the MLAs, in fact, supported K.C. Venugopal. But everything has been changed. In fact, V.D. Satishan is somebody who has taken a different path in the Congress party, and perhaps that is one of the first time a person who has dressed a different path, who has not entered the NSS office, and who has always had issues with the Nair Society, the Nair Seva Society, had issues with the OBC community leader, that is SNDP Vellapalli Natation, a stance that was never seen from a Congress leader, but he had taken that stance, and that has also helped him garner a large support base. In fact, every communal statement that has been made against him, he had used it quite effectively. And certainly what you see around is the celebration that is going on outside the KPCC office over here. Large number of people are thronging. The 13th Chief Minister of Kerala, the Kerala state which formed in 1956, has seen a Chief Minister. This is the 13th one, and mind you, this is a Naya Chief Minister, that is coming after Karunakaran. That's a huge development. Certainly, a Naya coming as a Chief Minister on top of position, somebody who is disliked by the NSS, is becoming a Chief Minister. That is going to be a big challenge. And also, for V.D. Satishan, it is important that he will now have to bring all these factions together, because he knows clearly that most to the MLAs who won from the Congress side do not vouch for him. And that is where the biggest challenge for him lies, and certainly for the governance. But KPCC President Sunny Joseph is already here. It's raining, probably it's good news for the Congress party, but we have to see the enthusiasm that is there on the ground. VD Satishan will be taking charge. Certainly today we can expect that in a short while from now, from the cantonment house, VD Satishan will move and probably come over here as a group. They will go and seek the mandate with the governor. Back to the studio.
3: And where is VD Satishan?
4: Umbrella is lost. Lost in congratulatory messages, Vedika.
1: I think Ashwin's, we've lost that link with Ashwin because he's... Ashwin, can you hear us? Where is the man of the moment? So Vedika and I want to know.
2: He's right now at Cantonment House. Our reporter Jainendra is there.
3: All right.
2: The entire VD Satishan supporters are elated. Across the state, there is a lot of celebration that's going on, and he is somebody who has challenged the status quo, a man who never went to the NSS office or the SNDP office, a man who has always taken on the community leaders at the same time, pandering to the Muslim community. Certainly, these are the repercussions that we can expect to come during his time of governance, but saying that his groundswell support is something that the high command has not failed to notice, and properly, that is why he has been brought back to be given a power as the Chief Minister, the 13th Chief Minister of Kerala.
1: Minister of Kerala, 11 days after the results, and we all know, Ashwin, that at 10:40 this morning, you reported that Satishan was a front runner. So allow me to trumpet this a little bit, because while everyone was saying this, that and the other, NDTV at 10:40 a.m. via our Kerala man, Ashwin, said it was going to be VD Satishan. Press conference just starting. Let's cut across live.
5: കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുമായിട്ട് നമ്മുടെ രാജ്യം ചർച്ച ചെയ്യുന്ന ഒരു സുപ്രധാനമായ കാര്യത്തിൽ പാർട്ടി ഹൈക്കമാൻഡ് ഇന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി നേതാവായിട്ടും മുഖ്യമന്ത്രിയായിട്ടും ശ്രീ വി ഡി സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഫോർമാലിറ്റിയും പ്രൊസീജിയറും അനുസരിച്ച് സി എൽ പി യോഗം കൂടി ഒഫീഷ്യലായിട്ട് അത് അനൗൺസ് ചെയ്യും. ഇതിനെ സർവാത്മന ഞാൻ സ്വാഗതം ചെയ്യുകയാണ്, സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് വൻ ഭൂരിപക്ഷം നൽകി യു ഡി എഫിനെ അധികാരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്.
4: നൂറ്റണ്ടംഗ
5: ഭൂരിപക്ഷം എന്ന് പറയുന്നത് സമകാലീന ചരിത്രത ഇല്ലാത്തതായിരുന്നു. അപ്പോൾ ആ ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ഒരു സർക്കാർ കേരളത്തിലുണ്ടാകും. യു ഡി എഫിൻ്റെ സർക്കാർ, ആ സർക്കാർ നയിക്കുന്ന മുഖ്യമന്ത്രിക്കും ഗവൺമെൻറ്റിനും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു.
4: മുഖ്യമന്ത്രിയായി
5: ശ്രീ വി ഡി സതീശനെ അങ്ങേയറ്റം ഹൃദയം തുറന്ന് അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം
4: ചെയ്യുന്നു.
5: അത്തരം കാര്യങ്ങൾക്കൊന്നും ഇനി പ്രസക്തിയില്ല. ഞാൻ നിങ്ങൾ ആദ്യമേ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഡൽഹിയിലെ പത്രക്കാർ നിങ്ങളിവിടെ വന്ന് ചോദിച്ചപ്പോഴൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. തീരുമാനം
4: എന്തായാലും
5: അല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ? ഇന്ന് വരെ വേറെന്നും പറഞ്ഞിട്ടുണ്ടോ? ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഹൈക്കമാൻഡ് ഇന്ന് തീരുമാനിച്ചു. ആ തീരുമാനം ശിരസ വഹിക്കുന്നു. ആ തീരുമാനം നടപ്പിലാക്കാൻ
4: ഹൈക്കമാൻഡ് ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായി
5: എന്താ സംശയം? ഞാൻ കോൺഗ്രസ് അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ് ജീവിതത്തിൽ. ഞാൻ പറയാറുണ്ട്, എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയാറുണ്ട് ത്രിവർണ പതാക പുതപ്പിച്ച് മരിക്കണം എന്നാണ് ആഗ്രഹം. അതെന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു. അതിനകത്ത് ഗവൺമെന്റിന് എല്ലാവിധ പിന്തുണയും കൊടുക്കും. അത് മുന്നോട്ട് പോകുന്നതിനുള്ള എല്ലാ സഹായങ്ങളും എൻ്റെ ഭാഗത്തുണ്ടാവും.
6: കെ.സി.സി.സിയുടെ മുതിർന്ന പദവിയിലേക്കൊക്കെ വരും എന്ന വാഗ്ദാനം ഒറ്റ ഉണ്ടോ? അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്.
5: അല്ല, അത്തരം പ്രശ്നങ്ങൾക്കൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു ഇത് പല സംസ്ഥാനങ്ങളിലും ഇത്തരം തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾക്കറിയാലോ കർണാടകത്തിലായാലും തെലുങ്കാനയിലായാലും ഹിമാചലിലായാലും തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്ന കേരളമായതുകൊണ്ടാണ് ഞാൻ പ്രഖ്യാപനത്തിന് മാറിയുന്നത്. അപ്പോൾ ആ പ്രഖ്യാപനത്തെ പൂർണ്ണമായിട്ടും

0: ീകരിക്കുക എന്നുള്ളതാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ ഏറ്റവും
1: ഇഷ്ടപ്പെടുന്നത്.
0: നേതൃത്വം എല്ലാ വശങ്ങളും ആലോചിച്ചിട്ടായിരിക്കും തീരുമാനമെടുത്തിട്ടുണ്ടാവുക. നേതൃത്വത്തിന് പല പാരാമീറ്റേഴ്സും ഉണ്ടാവും തീരുമാനമെടുക്കാൻ. ആ തീരുമാനമെടുക്കുന്നതനുസരിച്ച് അവരുമാണ് ആ തീരുമാനമെടുത്തു അല്ല, ആ തീരുമാനം അനുസരിച്ചിട്ട് അവർ തീരുമാനമെടുക്കും എന്നതിന് സംശയമില്ല. അങ്ങനെ എടുത്തിരിക്കുന്നത് അതൊന്നും ഉണ്ടാകാൻ പോണില്ല, അതൊന്നും ഉണ്ടാകാൻ പോണില്ല. കോൺഗ്രസിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ആർക്കും പറ്റത്തുമില്ല. അല്ല, അതിപ്പം വേട്ടയാടിനെ
2: ജനങ്ങളും
0: പാർട്ടിയോടൊപ്പം നിൽക്കാൻ എന്നും ആഗ്രഹിച്ചിട്ടുള്ള ഒരു പ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ട് എന്നെ അങ്ങനെ അങ്ങനെ ആക്ഷേപിച്ചിടങ്ങളിലൊക്കെ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ സഹിച്ചോളാം. അതിനകത്തെന്താ അത്? അതൊക്കെ തന്നെ കേരളത്തിൽ ഞാൻ ഇന്ന് തുടങ്ങിയതാണ് രാഷ്ട്രീയം.
2: ആക്രമിക്കട്ടെ,
0: അവർക്ക് ആക്രമിക്കുന്നവർക്ക് അത് സധൈര്യം തുടരാം. പക്ഷെ എന്റെ തീരുമാനം, എന്റെ തീരുമാനം വളരെ ക്ലിയർ ആണ്. പാർട്ടിയാണ് വലുത്, ജനങ്ങളാണ് വലുത്. ആ തീരുമാനത്തിനനുസരിച്ച് പാർട്ടി ഹൈ, എൻ്റെ പാർട്ടി ലീഡർഷിപ്പിനെ കുറിച്ച് എനിക്ക് അഭിമാനം
1: തോന്നുന്നു.
0: അടിയുറച്ച പാർട്ടിക്കാരനാണ്. എനിക്ക് പറയാനുള്ളത്, ഈ തീരുമാനം അംഗീകരിക്കുന്നതിനും മുന്നോട്ട് പോകുന്നതിനും അവരെല്ലാവരും കൂടെ ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്.
1: പാർട്ടിക്ക് ഉപരിയായിട്ടുള്ള ഒരു ഇമേജ് കേരളത്തിൽ ഉണ്ടായതായി കണക്കാക്കപ്പെടുന്നുണ്ടോ?
0: ഞാൻ അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞോ? അല്ല, ഇന്നത്തെ ദിവസമെങ്കിലും അങ്ങനെ ഒന്ന് കുത്തി ചോദിക്കാതെ. ഇല്ല, ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഇത്രയും പറയാനുള്ളൂ. ഇത്രയും നിങ്ങൾ കുറേ ദിവസമായിട്ട് നിങ്ങളിങ്ങനെ വരും, എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കാണാൻ പറ്റാറില്ല. അതിൻ്റെ പ്രയാസമുണ്ട്. അവിടെ ഇന്ന് ഇത്
1: കണ്ടിട്ട് ഇപ്പൊ ബി ജെ പി ഒക്കെ ആക്ഷേപം ഉന്നയിക്കുന്നു ഈ ലീഗിന്റെ സമ്മർദ്ദം എന്തുകൊണ്ട് വന്നു. അങ്ങനെ സമ്മർദ്ദത്തിന്
0: ബി ജെ പിയുടെ ആക്ഷേപമൊക്കെ വെറും വെറുതെ പ്രതാവിലുള്ള ആക്ഷേപം. ബിജെപിയുടെ ആക്ഷേപത്തിന് ഞാൻ മറുപടി പറഞ്ഞത്, അവരെല്ലാ കാലത്തും കോൺഗ്രസിനെ ആക്ഷേപിക്കുന്ന ജോലിയിലേ അവർക്കുള്ളൂ. അവർക്ക് വേറെ എന്താ ആക്ഷേപം ഉണ്ടോ?
2: ഞാൻ
0: പറഞ്ഞല്ലോ ഇതിനകത്ത് ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള യു ഡി എഫിന്റെ ലീഡർഷിപ്പിന്റെ, അല്ല കോൺഗ്രസ് ലീഡർഷിപ്പിന്റെ തീരുമാനമാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള യു ഡി എഫിന്റെ ലീഡർഷിപ്പിന്റെ, അല്ല കോൺഗ്രസ് ലീഡർഷിപ്പിന്റെ തീരുമാനമാണ്.
3: നല്ല
2: The core of what Mr. K.C. Venugopal is stating is that there is absolutely no infighting in the party. The final decision has been taken by the Congress High Command.
0: High Command decided V.D. Sadishan as the pick for the UDF. The government under the leadership of V.D. Sadishan can fulfill the aspirations and promises of the people of Kerala. Certainly, we are totally behind the, with the government of Kerala.
4: So what discussions were held? What do you like to say? 2 hours meeting was held with Rahul Gandhi, Priyanka Gandhi.
0: They both of them are discussing about the situations and the decision making process. They called me and they asked me my opinion, and we are all discussed with that.
4: There were several posters also installed at AICC. NSUS supporters wanted you to be the chief minister. Many MLAs wanted you, more than 40 plus.
0: I'm thanking for the MLAs, party workers, party functionaries for that support they have given to me. But finally party took a decision. As a sincere congressman, we are all behind the party decision.
3: Sir, this in order to name,
0: certainly
5: your name was coming up first during the entire race. Why do you think VD was chosen in the end?

0: in the face of massive headwinds from the high command and from Rahul Gandhi himself, he's really come out on top. Let's listen in.
1: Change circumstances of the Congress in light of what we have seen in the recent elections, where you've got your local leaders, grassroots leaders, also in a sense getting their supporters to exert pressure over the high command. So far it was unquestioned, unchallenged. Delhi got to take the decisions. So you had, and look at the confusion. Yesterday you had got reports of how laddus had come to the house of K.C. Venugopal. I guess all of those laddus will be headed in V.D. Satishan's direction. Perhaps Deepa Das Munshi is carrying some of them to Thiruvananthapuram. But you will also increasingly have leaders of the Congress, and like we were discussing earlier, what does this do to what is happening, what has been brewing in Karnataka? Now, a DK Shivakumar will also be emboldened.
0: And, you know, this weakened high command leading to, factions in different states flexing muscle, breaking disciplinary protocol and having camps and social media wars and posters and cutouts and things, it has been a sort of running feature of Congress for the last, 5-6 years. We've seen it in Rajasthan, we've seen it in Chhattisgarh, we saw it in Punjab. Obviously, in Karnataka, it's become part and parcel of politics there.
1: Even in Himachal
0: and now
1: Pradesh.
0: In Kerala. Yeah, and in Himachal Pradesh as well.
1: But all of this while the high command had prevailed,
0: Now
1: you have allies, you've got the regional leaders sort of ganging up and also starting to flex their muscle just that little bit more.
0: Yeah, and the IUML, like you said, they were firmly in Satishan's corner. And even though Haris Biran played that down, what you asked him, Padmaja, I have a feeling that was a... it may not have been the biggest muscle, but certainly would have been a deciding factor in what the Congress was thinking about. Let's just get some sound in from that press conference. We want to hear all the halla that's happening in there before Satishan speaks.
2: Please. എൻ്റെ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നെ വലിയ ഒരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാനിതിനോട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തോട്, കോൺഗ്രസ് പ്രസിഡന്റിനോടും ശ്രീ രാഹുൽജിയോടും ഉൾപ്പെടെ എല്ലാവരോടും നന്ദി
3: പറയുകയാണ്.
2: ചെയ്ത ലക്ഷക്കണക്കിന് യു ഡി എഫ് പ്രവർത്തകരും ടീം യു ഡി എഫ് ആയി നിന്ന ഞങ്ങളുടെ യു ഡി എഫ് നേതാക്കന്മാരുമാണ്. തീർച്ചയായും ഞാനിവിടെ എത്തിയതിന് അവരോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്.
3: കേരളത്തിലെ ജനങ്ങളെ
2: വലിയ ഉത്തരവാദിത്തമാണ്.
3: 10 വർഷം
2: നീണ്ടു നിന്ന ഒരു ഭരണം അവസാനിപ്പിച്ച് ആ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ ചെയ്തു.
3: Whatever we promised to the people, one by one, we will fulfill them.
2: ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ, കേരളത്തെ മാറ്റിയെടുക്കാൻ,
3: we will take every step to change the lives of the people, improve the lives of the people and transform Kerala. We will all work together hard to make this a possibility.
2: കഠിനാധ്വാനവും അവർക്ക് വേണ്ടി അർപ്പണബോധത്തോടു കൂടി ചെയ്യുന്ന പ്രവൃത്തിയുമാണ് എന്ന് ഞങ്ങൾ അതിന്റെ നിർവചനം മാറ്റി എഴുതും. പൊതുപ്രവർത്തനത്തിന്റെയും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും നിർവചനം അതായിരിക്കുമെന്ന് മാറ്റി എഴുതും. ഇതൊരു ദൈവികമായ നിയോഗമായി ഞാൻ കാണുന്നു.
3: വ്യക്തിപരമായി
2: അതിനെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. ഈ വലിയ ഞങ്ങളെ സഹായിച്ചത്, ഏറ്റവും കൂടുതൽ സഹായിച്ചത് AICC ആണ്. ആ AICCയുടെ പ്രവർത്തനങ്ങളെല്ലാം കേരളത്തിൽ ഏകോപിപ്പിച്ച് നടത്തിയത് പ്രിയങ്കരനായ അതിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാല. ഓരോ ദിവസവും ഓരോ കാര്യവും
3: KC വേണുഗോപാൽ was instrumental in keeping all of us together during this entire election campaign.
2: കമ്മിറ്റി ചെയർമാൻ ആയിരുന്ന നമ്മുടെ
3: കാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ രമേശ് ചെന്നിത്തല ഓൾസോ was instrumental in this victory.
2: രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെയും പങ്കുണ്ട്. എന്റെ നേതാവ് കൂടിയാണ് ശ്രീ രമേശ് ചെന്നിത്തല. എന്റെ പ്രിയങ്കരനായ സഹപ്രവർത്തകനാണ്
3: He's a leader close to my heart, Ramesh Chennithala. I will take all of them into full confidence.
2: ശ്രീമതി ദീപാദാസ് മുൻഷിയോട് എല്ലാവരോടും അവരുടെ ക്യാമ്പ് ചെയ്താണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. എല്ലാവരോടുമുള്ള നന്ദി ഞാൻ പ്രത്യേകമായി പറയുകയാണ്. ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ്.
3: കാരണം
2: ഞങ്ങൾ തന്നെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച കേരളത്തിന്റെ ഒരു ചിത്രമുണ്ട്. ആ വെല്ലുവിളികളെ നേരിടാൻ കേരളം ഒരുമിച്ച് നിൽക്കണം. കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെ പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള പൂർണ്ണമായ പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കേരളത്തെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ, പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ എല്ലാവരും
3: ചേർന്ന്
2: ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല.
3: We will build a good team. We need to build a good team. One man cannot do anything.
2: കേരളത്തെ രക്ഷിക്കാനുള്ള ആ ടീം ബിൽഡ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി
3: to transform Kerala, we need a team, and that's my responsibility to build a team.
2: ഞാൻ പറഞ്ഞല്ലോ, ഒരു നാണക്കേടും ഇല്ല. ഇതൊക്കെ ഫോർമാലിറ്റീസ് ഉണ്ട്, നടപടിക്രമങ്ങളുണ്ട്. നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലെ എല്ലാം വിവിധ പാർട്ടികൾ മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുക്കാൻ എത്രയോ സമയമെടുത്തിട്ടുണ്ട്. ചരിത്രം അറിയാതെ അങ്ങനെ
3: എംഎൽഎമാരുമായി
2: എംപിമാരുമായി സീനിയർ
3: കോൺഗ്രസ്
2: പാർട്ടി സാധാരണ ഒരു പാർട്ടിയല്ല, ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ഉള്ള ഒരു പാർട്ടിയാണ്.
3: കോൺഗ്രസ് പാർട്ടി ഈസ് നോട്ട് എ സ്മോൾ പാർട്ടി, ഇറ്റ്സ് നോട്ട് ആൻ ഓർഡിനറി പാർട്ടി, ഇറ്റ്സ് എ പാർട്ടി വിത്ത് എ ഗാലക്സി ഓഫ് ലീഡർഷിപ്പ്.
2: എംഎൽഎമാരായി ജയിച്ചു വന്നവരിലുണ്ട്, കഴിവുള്ള നേതാക്കന്മാരുള്ള ഒരു പാർട്ടിയാണ്. അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. അത് ഭംഗിയായിട്ട് നിർവഹിച്ചു. അല്ല, തീർച്ചയായിട്ടും ജനങ്ങൾ പിന്തുണച്ചിട്ടുണ്ട്. ജനങ്ങൾ യു ഡി എഫിനെ പ്രതീക്ഷയോടുകൂടി കാണുകയാണ്. അവർ യു ഡി എഫിനെ പിന്തുണച്ചിട്ടുണ്ട്, വൻ വിജയം നൽകിയിട്ടുണ്ട്. അതിനവർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ഞങ്ങളറിയാലോ, ഞങ്ങൾ ടീം യു ഡി എഫ് ആയിട്ടാണ് നിന്നത്. എല്ലാ നേതാക്കളും പ്രിയങ്കരായ സാദിഖ് അലി തങ്ങൾ, സി പി കെ കുഞ്ഞാലിക്കുടി സാഹിബ്, ഏറ്റവും സീനിയർ ആയിട്ടുള്ള സി പി ജെ,
3: people wanted to see all leaders who are part of UDF, whether it is IUML or other allies.
2: ഞങ്ങളുടെ യു ഡി എഫിന്റെ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ ശ്രീ രാജൻ ബാബു, ശ്രീ മാണിസി കാപ്പൻ, ശ്രീ അനൂപ് ജേക്കബ് ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതാക്കൾ ഒരു ഒറ്റ പാർട്ടി, ഒരു പാർട്ടിയെ പോലെ.
3: All of us together stood as UDF. All the allies together stood as UDF.
2: അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്, തെറ്റുകൾ തിരുത്തിയിട്ടുണ്ട്, കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ പോകും, ഇനിയും പോകും.
3: We will go on like that only. We will go on like Team UDF in the future as well.
2: എങ്ങനെ? അല്ല, അത് പാർട്ടിയായിട്ടും ഘടകകക്ഷികളുമായിട്ടും ആലോചിച്ച് ഗവർണറെ കണ്ടതിന് ശേഷം തീരുമാനിക്കും. അത് ഇപ്പോ ഞാൻ നിങ്ങളെല്ലാം ആദ്യം കാണുന്നു. എല്ലാ മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചിച്ചതിന് ശേഷം ഗവർണറുമായിട്ട് ആലോചിച്ച് പാർലമെന്ററി പാർട്ടി യോഗം എന്ന് വെച്ചിട്ടുണ്ട്. അതിനെല്ലാം ശേഷമുള്ള ഒരു നടപടിക്രമമുണ്ട്. അത് ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നതല്ല, ഇതൊന്നും കൂട്ടായി തീരുമാനിക്കുന്നു.
3: We will all meet together. We will decide when to go meet the governor and decide on the swearing in date.
2: തീരുമാനിക്കുന്നത് കൂട്ടായിട്ടാണ് തീരുമാനിക്കുന്നത്, പാർട്ടിയാണ് മന്ത്രിമാരെ
3: തീരുമാനിക്കുന്നത്. We have to take all these decisions collectively.
2: തീരുമാനിക്കുന്നത് പാർട്ടിയാണ്.
3: On the cabinet, who needs to be part of the cabinet, who needs to be given what portfolio, all that will be decided as one by the party. All of us will take a collective decision.
2: വേറെ എന്തെങ്കിലും ഉണ്ടോ?
3: Is there any other question?
1: VD Satisan, it's been a long wait 11 days and finally he is the chief minister of Kerala. And hardly surprising, Shivan Vedika, that there are statements saying everyone is going to work together. This is team UDF. Everyone...
2: English.